0: നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.
1: My Radio 90 FM.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറയാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. യെസ്, നമ്മുടെ SMS ക്വസ്റ്റിന്റെ കാര്യം ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യാനായിട്ടാണ് ഞാൻ ഓടി വന്നിരിക്കുന്നത്. നമ്മുടെ SMS ക്വസ്റ്റിന് കുറച്ച് പേരും കൂടെ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ചോദ്യം മിസ്സായി പോയവരും ഉണ്ട്. അപ്പൊ അവർക്കായിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ചോദ്യം ഇതാണ്, ഹൂ ഡിസ്കവേർഡ് റാബിസ് വാക്സിൻ എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. ഐ റിപ്പീറ്റ്, ഹൂ ഡിസ്കവേർഡ് റാബിസ് വാക്സിൻ എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനിയിപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ മൈ റേഡിയോ 90 FM ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും എല്ലാ മോർണിംഗ് പേരിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറ.

മിറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മുടെ ടൈം ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ലിസ്ണേഴ്സിൻ്റെ അടുത്ത് ബൈ ബൈ പറഞ്ഞിട്ട് പീഡിക അങ്ങ് ക്ലോസ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അതിനു മുമ്പ് എനിക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം, ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ കാത്തിരിക്കുന്നത് വലിയ സമ്മാനങ്ങൾക്കല്ല കേട്ടോ. നീ നന്നായി ചെയ്തു, നിന്നെ കൊണ്ട് സാധിക്കും, ഞാൻ നിന്നെ ഓർക്കുന്നുണ്ട് എന്നൊരു ആത്മാർത്ഥമായിട്ടുള്ള വാക്കിനായിരിക്കും. അതിനാൽ ഇന്നൊരു ചെറിയ മിഷൻ ഞാൻ തരട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ നിശബ്ദമായി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളെ കണ്ടെത്തു. അത് അമ്മയാകാം, അച്ഛനാകാം, സുഹൃത്താവാം, സഹപ്രവർത്തകനോ പ്രവർത്തകയോ ആവാം, അല്ലെങ്കിൽ ദിവസവും ഒരു പുഞ്ചിരിയോടുകൂടി നിങ്ങളെ സഹായിക്കുന്ന ആരെങ്കിലും ആകാം. അവരോട് ഇന്നൊരു നന്ദിയോ ഒരു അഭിനന്ദനമോ പറയൂ. ചിലപ്പോൾ നമ്മൾ പറയുന്ന ആ ഒരു വാക്ക് അവർക്ക് ഏറെ നാളായി കേൾക്കാൻ കൊതിച്ച അംഗീകാരമായിരിക്കും കേട്ടോ. അപ്പോൾ മറ്റൊരാളുടെ ദിവസത്തിന് കുറച്ച് വെളിച്ചം പകരാൻ കഴിയുന്ന ആളാവാട്ടോ. കാരണം അംഗീകാരം പങ്കുവെച്ചാൽ കുറയുന്ന ഒന്നല്ല, അത് ബന്ധങ്ങളെയും മനസ്സുകളെയും കൂടുതൽ മനോഹരമാക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ്. എന്തായാലും നാളെ കാണാമെന്നുള്ള ശുഭ പ്രതീക്ഷയിൽ തൽക്കാലം സൈൻ ഔട്ട് ചെയ്യുന്നത് മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മിറ ഓൺ മോർണിംഗ് ബെൽ. യു ഗൈസ് ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹായ് ഹലോ, വെരി വെരി വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി കുറെ കുട്ടി കുട്ടി കുട്ടി വിശേഷങ്ങളും കുറച്ച് ലോജിക്കും കുറച്ച് മാജിക്കും ഒക്കെ പങ്കുവെക്കാനായിട്ട് വന്നിട്ടുള്ളത് വേറെ ആരുമല്ല, നിങ്ങളുടെ എല്ലാം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജി അഞ്ജലിയാണ് കേട്ടോ. അങ്ങനെ രണ്ടു ദിവസത്തെ ഒരു ലോങ് ഗ്യാപ്പിന് ശേഷം നമ്മളിത് വീണ്ടും കേട്ടുമുട്ടുകയാണ് അല്ലേ. ഈ മോട്ടിവേഷൻ തോട്ട്സ് വായിക്കുന്ന ചെറിയൊരു ശീലം എനിക്കുള്ളതുകൊണ്ട് കഴിഞ്ഞ ദിവസം തോമസ് ആൽവാ എഡിസന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ട് ഞാൻ വായിച്ചു കേട്ടോ. നമ്മളെപ്പോഴും കേട്ട് പരിചയമുള്ള കുറെ കാര്യങ്ങൾ തന്നെ ആളാളുടേതായ ഒരു ഭാഷയിൽ പറഞ്ഞതാണ്. Our greatest weakness lies in giving up. The most certain way to succeed is always to try just one more time. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്ന് പറയുന്നത് തോറ്റു കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ശ്രമം ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. വിജയിക്കാനുള്ള ഏറ്റവും ഉറപ്പായ വഴി എപ്പോഴും ഒന്നുകൂടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ സംഭവിച്ചതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ടല്ലേ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. നമ്മുടെയൊക്കെ ലൈഫിൽ ഒരു വീക്ക്നെസ് പോയിന്റ് ആണ് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഉപേക്ഷിക്കുക എന്നുള്ളത്. അങ്ങനെ ഉപേക്ഷിക്കുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ അത്രയും കാലത്തെ ഒരു എഫേർട്ടും ആണ് അവിടെ തകർന്നടിയുന്നതെന്നുള്ളത് നമ്മൾ ആരും ചിന്തിക്കില്ല. എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊരു ചിന്ത മനസ്സിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എന്തിനും നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്, പിന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മുന്നോട്ട് പോകാനായിട്ട് നമുക്കൊരു മടി തന്നെയാണ് അല്ലേ. പക്ഷെ ആ ഒരു മടി എന്ന് നമ്മുടെ ലൈഫിൽ നിന്ന് എടുത്ത് മാറ്റുന്നോ അന്നാണ് ലൈഫിൽ സക്സസ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ എത്ര തോൽക്കേണ്ടി വന്നു, എത്ര പ്രാവശ്യം തോറ്റു എന്ന് പറഞ്ഞാലും നമ്മുടെ വീക്ക്നെസ്സിൽ തന്നെ കിടക്കാതെ മുന്നോട്ട് പോവുക. ഒരു പ്രാവശ്യം കൂടി, ഒരു ചാൻസും കൂടി എടുത്തിട്ട് സക്സീഡിലേക്ക് എത്തിച്ചേരാനുള്ള വഴി തുറക്കുക. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതു കടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്ത് മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളെയും അതുപോലെ അതിൻ്റെയൊക്കെ പ്രതിരോധത്തിനെയും കുറിച്ചിട്ട് അവയർനെസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാ വർഷവും ഇന്നത്തെ ഒരു ദിവസം വേൾഡ് സുനോസിസ് ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. 1885 ജൂലൈ 6 പേവിഷബാധയ്ക്കെതിരെയുള്ള ആദ്യത്തെ വാക്സിൻ വിജയകരമായിട്ട് കുത്തിവെച്ചതിന്റെ ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഈ ഒരു ദിനം ആചരിക്കുന്നത്. അപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഇന്നത്തെ SMS ചോദ്യം. ഈ പറഞ്ഞ പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിൻ, റാബീസ് വാക്സിൻ കണ്ടുപിടിച്ചത് ആരാണ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം കേട്ടോ. ഹു ഡിസ്കവേർഡ് റാബീസ് വാക്സിൻ? കറക്റ്റ് ആയിട്ട് ഉത്തരം അറിയുന്നവര് നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന് പറയുന്ന നമ്പറിലേക്ക് ഉത്തരവും നിങ്ങളുടെ പേരും സ്ഥലവും കൂടിയിട്ട് അയച്ചു തരിക. അയക്കേണ്ട നമ്പർ ഞാൻ ഇതാ ഒന്നുകൂടെ പറയാണ്, 9072879090. ഉത്തരം അയക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ക്യൂവിലുള്ള കുറച്ച് പാട്ടൊക്കെ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജി, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം RJ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

എസ് എം എസ് ചോദ്യത്തിനൊക്കെ കറക്റ്റായിട്ട് ഉത്തരം വായിച്ചിട്ട് നമ്മളിതാ തിരിച്ചു വന്നിരിക്കുകയാണ്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. എസ് എം എസ് ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ജൂലൈ 6 വേൾഡ് സുനോസിസ് ഡേ ആണ്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളെയും അതിനെ പറ്റിയിട്ട് അതിന്റെ റെസിസ്റ്റൻസ് നമ്മൾ എങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ള ഒരു അവയർനെസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം. നമ്മൾ മനുഷ്യരെ ബാധിക്കുന്ന മുക്കാഭാഗം പകർച്ചവ്യാധികളുടെയും കാരണക്കാര് മൃഗങ്ങളാണ് കേട്ടോ. വൈറസുകളും ബാക്ടീരിയകളും ഫംഗസുകളും അങ്ങനെ തുടങ്ങിയിട്ട് പല രീതിയിൽ

പക്ഷികളിൽ നിന്നും വവ്വാലുകളിൽ നിന്നൊക്കെ നമുക്ക് പല വിധത്തിലുള്ള രോഗങ്ങൾ കിട്ടാറുണ്ട്. ഈ ഒരു മഴക്കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ വലയുന്നതും ഇത്തരം രോഗങ്ങൾ കൊണ്ടാണല്ലേ. അതൊക്കെ എന്താണ്, അതിന് അഗേൻസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യങ്ങൾ അറിയാനായിട്ട് ജസ്റ്റ് സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം RJ അഞ്ജലി.

0: bust dich come over
1: Once again, welcome back to the show Magic Logic. കൂടെ ഞാൻ ആർ ജി അഞ്ജലിയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ അറിഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ ചൂണ്ടല ഭാഗത്ത് ഒരു സ്കൂള് തന്നെ അടച്ചിടേണ്ട ഒരു അവസ്ഥ വന്നു. കാരണം അവിടുത്തെ തെരുവനായ ശല്യം തന്നെയാണ്. ഈ തെരുവനായ്ക്കളിൽ നിന്ന് മനുഷ്യരെ പേടിക്കേണ്ട ഒരു കാര്യമാണ് പേ വിഷബാധ. എലികളുടെ മൂത്രം കലർന്ന വെള്ളമോ അല്ലെങ്കിൽ മണ്ണൊക്കെ ആയിട്ട് നമുക്ക് എന്തെങ്കിലും കോണ്ടാക്ട്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ കൂടെ വരുന്നതാണ് എലിപ്പനി. പന്നികളിൽ നിന്ന് മനുഷ്യരിലേക്ക് വേഗത്തിൽ പടരുന്ന ഒരു വൈറസ് രോഗമാണ് H1N1 ഫ്ലൂ. 2 വർഷക്കാലത്തോളം നമ്മളെ എല്ലാവരെയും മുൾമുനയിൽ നിർത്തിയിട്ടുണ്ടായിരുന്ന ഒരു രോഗമായിരുന്നു COVID-19 അല്ലേ. ഈ COVID-19 ഒറിജിൻ എന്ന് പറയുന്നത് പക്ഷി മൃഗാദികളാണ് എന്നൊരു പറച്ചില് പലയിടത്തുനിന്നും കേൾക്കുന്നുണ്ട്. ഈ വർഷം പോലും കോഴിക്കോട് ഭാഗത്ത് സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്ന നിപ്പ വവ്വാലുകളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന അപകടകരമായിട്ടുള്ള ഒരു വൈറസ് രോഗമാണ്. ഇതുപോലെ കുരങ്ങുകളിൽ നിന്ന് ചെള്ളുകൾ വഴിയൊക്കെ നമുക്ക് പകർന്നു കിട്ടുന്ന രോഗമാണ് കുരങ്ങു പനി പോലുള്ളത്. ഇതുപോലെ കുറേയധികം സുനോസിസ് ഡിസീസസ് ഇന്നത്തെ കാലത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. തിരിച്ചു വരാം. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടൊക്കെ കേട്ടിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം RJ അഞ്ജലി.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. സോ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് സുനോസിസ് ഡിസീസസിന് അഗേൻസ്റ്റ് ആയിട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടായിരുന്നു. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളായതുകൊണ്ട് തന്നെ എപ്പോഴും മൃഗങ്ങളെ സ്പർശിച്ചതിന് ശേഷം കൈകൾ സോപ്പും വെള്ളവും യൂസ് ചെയ്തിട്ട് നല്ലപോലെ വാഷ് ചെയ്യുക. പാലൊക്കെ തിളപ്പിച്ചതിന് ശേഷം മാത്രം കുടിക്കുക. മാംസമൊക്കെ നല്ലപോലെ വേവിച്ചിട്ട് മാത്രം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വളർത്തു മൃഗങ്ങൾക്കാണെങ്കിലും കന്നുകാലികൾക്കാണെങ്കിലും കൃത്യസമയത്ത് പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുത്തുകൊണ്ടിരിക്കുക. അസുഖമൊക്കെയുള്ള മൃഗങ്ങളുമായിട്ട് നേരിട്ടുള്ള ഒരു കോണ്ടാക്ട് ഒക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് കേട്ടോ. മൃഗങ്ങളിൽ ഡോക്ടറുടെ നിർദ്ദേശം അല്ലാണ്ട് ആന്റിബയോട്ടിക്കുകൾ യൂസ് ചെയ്യുന്നത് വഴി മരുന്നുകളോട് രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത് കുറയാനായിട്ട് വഴിവെക്കും. മൃഗങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല നമ്മുടെ മനുഷ്യരുടെ കാര്യത്തിലും ഇതൊക്കെ തന്നെയാണ് കേട്ടോ അവസ്ഥ. ഓവറായിട്ടുള്ള ആന്റിബയോട്ടിക് യൂസേജ് രോഗാണുക്കൾക്ക് മരുന്നുകളെ പ്രതിരോധിക്കാനുള്ള കഴിവ് കൂട്ടുകയാണ് ചെയ്യുന്നത്. ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ ഈ രോഗങ്ങളുടെ ചികിത്സ എന്ന് പറയുന്നത് കുറച്ച് ദുഷ്കരമായിട്ട് മാറാനും സാധ്യതയുണ്ട് കേട്ടോ. ഏതെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടേഴ്സിനെ സമീപിക്കുക, പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് തേടുക. നമ്മുടെ സ്വയം ചികിത്സ എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരുന്നിട്ട് അവസാനം വേഴ്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ജീവൻ പോലും രക്ഷിക്കാനായിട്ട് നമുക്ക് സാധിച്ചു എന്ന് വരില്ല. സോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇത്തരം രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനായിട്ട് നമുക്ക് സാധിക്കും. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി.

ഓണമൊക്കെ വരാൻ പോവാണ് അല്ലേ. ഓണത്തിന് ഇത്തവണ നമുക്ക് ധാവണി കയറി പിടിച്ചാലോ, സെറ്റ് സാരിയും സെറ്റുമുണ്ടും ഒക്കെ ഉപേക്ഷിച്ചിട്ട് നല്ല അടിപൊളി നല്ല കളർ കോമ്പിനേഷൻസിലുള്ള ധാവണി. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. ഞാനീ പറയാൻ പോകുന്ന ക്ലാസിക് കോമ്പിനേഷൻസ് പുതിയതൊന്നും അല്ല, പണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു മൂവി ഉണ്ട്, ഇപ്പോഴും അത്രയും ഹിറ്റായിട്ടുള്ള രാജസേനൻ മൂവി മേലേ പറമ്പിൽ ആൺവീട്. ആ മൂവിയുടെ ഫസ്റ്റ് ഹാഫിൽ മുഴുവൻ നമ്മുടെ ശോഭന മാമിന്റെ ആ ഒരു അടിപൊളി ലുക്കുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണല്ലേ. എവിടെ നോക്കിയാലും അടിപൊളി കളർ കോമ്പിനേഷൻസിലുള്ള ധാവണി ധരിച്ചിട്ടുള്ള ശോഭന മാമാണ് ഫസ്റ്റ് ഹാഫ് മുഴുവനും. അത്രമാത്രം ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷൻസ് ആണ് അതിനകത്തെ ശോഭന മാമിന്റെ ഓരോ വെയറിങ്സും. സോ ഇത്തവണ ആ കോമ്പിനേഷൻസിലുള്ള ധാവണി നമുക്ക് ഇറക്കിയാലോ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.FM. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആ

നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മേലേ പറമ്പിൽ ആൺവീട് എന്ന മൂവിയില് ശോഭനാമം വെയർ ചെയ്ത കുറച്ച് ക്ലാസിക് ധാവണി കോംബോയുടെ കാര്യമായിരുന്നു. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. റാണി പിങ്ക് കളർ എന്ന് പറഞ്ഞാല് എന്നും എപ്പോഴും എടുത്തു കാണിക്കുന്ന ഒരു കളറാണ് അല്ലെ. ഈ റാണി പിങ്ക് കളറിന്റെ കൂടെ മിഡ് നൈറ്റ് ബ്ലൂ കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ആ ഒരു മൂവിയില് ശോഭനാമം യൂസ് ചെയ്തിരിക്കുന്ന ഒരു ധാവണി കോംബോ ഇതായിരുന്നു. റാണി പിങ്ക് കളറിലുള്ള ബ്ലൗസും അതേ കളറിലുള്ള സ്കേർട്ടും കൂടെ മിഡ് നൈറ്റ് ബ്ലൂ കളറിലുള്ള ധാവണി ഷോളും. ഗ്രീൻ യെല്ലോ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതില് മൂക്കും കുത്തി വീഴാത്തവരായിട്ട് ആരുമില്ല. അത് തന്നെ നല്ല എംറോയിഡ് ഗ്രീനും ടേമറിക് യെല്ലോ ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ധാവണിയുടെ ഷോളിന് എംറോയിഡ് ഗ്രീൻ കളറും സ്കേർട്ടും ബ്ലൗസും നല്ല ടേമറിക് യെല്ലോയും സെറ്റ് സംഭവമാണ് അല്ലെ. ഈ പറഞ്ഞത് മാത്രല്ല, ഇതിനേക്കാളും മേലെ നിൽക്കുന്ന ഒരു അഡാറ് കോമ്പിനേഷൻ ധാവണി ഈ ഒരു മൂവിയില് ശോഭനാമം വെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റേ ട്യൂൺഡ്, തിരിച്ചു വരാം. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടൊക്കെ കേട്ടിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി.

നേരത്തെ പറഞ്ഞ റാണി പിങ്കും ബ്ലൂവും അതുപോലെ എമറാൾഡ് ഗ്രീനും യെല്ലോയും ഒക്കെ കോമൺ കളേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇതൊന്നുമല്ലാതെ വ്യത്യസ്തമായുള്ള ഒരു അഡാറ് ക്ലാസിക് കോംബോ ഏതാണ്? വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. എ വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്, ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്. ഞാൻ ആ പറഞ്ഞ കളർ വേറൊന്നുമല്ല, പീകോക്ക് ടീയിലും മാംഗോ യെല്ലോയും ആണ്. ഈ ഒരു കോമ്പിനേഷൻ അങ്ങനെ ഇങ്ങനെയൊന്നും മാറി യൂസ് ചെയ്ത് കാണാത്ത ഒന്നാണേ. പക്ഷേ ഈ ഒരു മൂവിയിൽ അത്രയും അട്രാക്റ്റീവ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു ധാവണി കോംബോ ഇത് തന്നെയായിരുന്നു. സ്കേർട്ടും ബ്ലൗസും പീകോക്ക് ടീൽ കളർ, അതിൻ്റെ കൂടെ നല്ല അടിപൊളി മാമ്പഴ മഞ്ഞ കളറിലുള്ള ധാവണി ഷോള്. ഈ പറഞ്ഞ കോമ്പിനേഷൻസ് ഒന്നും അല്ലാതെ സെക്കൻഡ് ഹാഫിൽ ഈ ഒരു മൂവിയിൽ ശോഭന മാം വെയർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സാരി, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെക്ക് സാരി. ഈ ഒരു സാരിയിൽ നിന്ന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് നമുക്കൊരു ധാവണി ക്രിയേറ്റ് ചെയ്താലോ. ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് സ്കേർട്ടും ബ്ലൗസും വന്നിട്ട് അതിൻ്റെ കൂടെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ചെക്ക് ഡിസൈനിലുള്ള ഒരു ധാവണി ഷോള് സെറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇത്തവണ മറ്റുള്ളവരുടെ കണ്ണുകൾ നമ്മുടെ ഡ്രസ്സിൽ തന്നെയായിരിക്കും. അത്തരത്തിൽ ഒരു സ്റ്റൈലിങ് റീക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? അപ്പോൾ ഇനി ഒന്നും നോക്കാനില്ല, ഓണം വരാൻ പോവാണ്. ഈ പറഞ്ഞ കോമ്പിനേഷൻസിലുള്ള ധാവണിയൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് നോക്കുക. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.FM, കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം RJ അഞ്ജലി.

ഓരോ ദിവസവും രാത്രി കിടന്നുറങ്ങാൻ നേരത്ത് നമുക്ക് എല്ലാവർക്കും അലട്ടുന്ന ഒരേ ഒരു ചിന്തയാണ് പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് എന്തുണ്ടാക്കും എന്നുള്ളത്. കുറച്ച് എളുപ്പത്തിന് എന്തുണ്ടാക്കാം എന്നുള്ളൊരു ചിന്ത ചെന്ന് അവസാനിക്കുക ഒന്നുകിൽ ഗോതമ്പ് ദോശയിലോ അല്ലെങ്കിൽ ഉപ്പുമാവിലോ ആയിരിക്കും. ഇതൊന്നും അല്ലാതെ നമുക്കൊരു വെറൈറ്റി സംഭവം ട്രൈ ചെയ്ത് നോക്കിയാലോ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. ദോശയുടെ തന്നെ വേറൊരു അഡാറ് വെറൈറ്റി തൊട്ടുവരട്ടെ. തലേദിവസം കുതിർത്ത് വെച്ചിട്ടുള്ള പച്ചരിയും കുറച്ച് ചോറും ഉപ്പും ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. അക്കൂട്ടത്തിലേക്ക് നാളികേരവും കറിവേപ്പിലയും ഉള്ളിയും ജീരകവും വറ്റൽമുളകും ക്രഷ് ചെയ്തതും കൂടിയിട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ദോശയുടെ പരുവത്തിന് ഇങ്ങനെ മാവ് കോരിയഴിച്ച് ചുട്ടെടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ തൊട്ട് പുരട്ടി റെഡിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. കൂടെ കഴിക്കാൻ ചമ്മന്തിയുടെയോ ചട്നിയുടെയോ സാമ്പാറിൻ്റെയോ ഒന്നും ഒരു ആവശ്യമില്ല. വെറുതെ ചുരുട്ടി പിടിച്ച് ചപ്പാത്തി കഴിക്കുന്ന പോലെ നമുക്ക് കഴിച്ചിട്ട് പോവാം. കുട്ടികൾക്കാണെങ്കിലും അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം തന്നെയായിരിക്കും. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലി. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്. 90 FM.

ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ദ ഷോ ആൻഡ് വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി, കൂടെ ഞാൻ ആർ ജി അഞ്ജലിയാണ്. ഇന്ന് ജൂലൈ 6 വേൾഡ് സുനോസിസ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു നമ്മുടെ ഇന്നത്തെ ചോദ്യം. റാബിസ് വാക്സിന്റെ കണ്ടുപിടുത്തം നടത്തിയത് ആരാണ് എന്നുള്ളതായിരുന്നു ചോദ്യം അല്ലേ. ഹു ഡിസ്കവേർഡ് റാബിസ് വാക്സിൻ? കറക്റ്റ് ആയിട്ട് ഉത്തരം അറിയുന്നവര് എത്രയും പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കുക, വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുക, നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഉത്തരവും നിങ്ങളുടെ പേരും സ്ഥലവും കൂടിയിട്ട് അയച്ചു തരിക. അയക്കേണ്ട നമ്പർ 9072879090. 9072879090. കറക്റ്റ് ആയിട്ട് ഉത്തരം അയക്കുന്നവരെ കാത്തിരിക്കുന്നത് അടിപൊളി സമ്മാനങ്ങളാണ് കേട്ടോ. സോ വേഗം തന്നെ ഉത്തരം അയക്കുക. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റേഷൻ ആയിട്ടുള്ള മൈ റേഡിയോ 90 FM ൽ വേറെ ആരുമല്ല, നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള RJ അഞ്ജലിയാണ് കേട്ടോ.

Once again, welcome back and very, very, very good afternoon, dear listeners. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി കുറേ കുട്ടി കുട്ടി കുട്ടി വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരുന്നത് വേറെ ആരുമല്ല നിങ്ങളുടെ എല്ലാം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലി ആയിരുന്നു കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ദ കറക്റ്റ് 1 ആവാറായി. ദാറ്റ് മീൻസ് നമുക്ക് ഇന്നത്തെ ദിവസം ടാറ്റ ബൈ ബൈ പറയാറായി. പോകുന്നതിന് മുൻപ് തുടക്കത്തിലെ പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, ലൈഫിൽ തോൽവികൾ ഉണ്ടായിക്കോട്ടെ, ഓരോ തോൽവിയിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് തന്നെ പോവാ, ഓരോ ചാൻസുകളും യൂട്ടിലൈസ് ചെയ്യുക. ഒരിക്കലും തളർന്നു വീഴാതെ മുന്നോട്ട് കുതിച്ചു പായുന്നവർക്ക് മാത്രമാണ് ലൈഫിൽ സക്സസിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുള്ളൂ. കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടാവും, കുറേയധികം പിൻവിളികൾ ഉണ്ടാവും, അതൊന്നും കാര്യമാക്കണ്ട, സക്സസിനെ മാത്രം മുന്നിൽ കണ്ടിട്ട് പ്രവർത്തിക്കുക. സോ ഞാൻ എന്നും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടും എനർജറ്റിക് ആയിട്ടും ലവബിൾ ആയിട്ടും ഇരിക്കുക. അടുത്ത ദിവസം വീണ്ടും കേട്ടുമുട്ടാൻ സാധിക്കും എന്നുള്ളൊരു പ്രത്യാശയിൽ, ഒരു ഹോപ്പിൽ, ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി സൈനിങ് ഓഫ് വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Hey, hello, welcome back, my beautiful listeners. Welcome to my radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്ക് അടിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം അർഷയും ധീരജ് ജാനകിയാണ്. യെസ്, എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ഉഷാറായിട്ടിരിക്കുകയാണ്. അതോ ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും ഒരു ചെറിയ മടിയും അതുപോലെ തന്നെ ഉറക്കമൊക്കെ ആയിട്ടിരിക്കുകയാണ്. പക്ഷെ ഏതൊക്കെ സൈഡിലേക്ക് മാറ്റി ഒരു ബ്രേക്ക് ഒക്കെ കൊടുത്തോളൂ. കാരണം നമ്മൾ തുടങ്ങാനായിട്ട് പോകുന്നത് ആവേശവും അതുപോലെ തന്നെ ആഘോഷവും നിറഞ്ഞ ഒരു യാത്രയാണല്ലേ. പിന്നെ പ്രിയപ്പെട്ടവരോട് കൂടി ആകുമ്പോൾ അത് പിന്നെ സമയം പോണതേ നമ്മൾ അങ്ങനെ അറിയാറില്ല. ഒരുപാട് കഥകളുണ്ട് പറയാനായിട്ട്. എസ്പെഷ്യലി നമ്മുടെ സിനിമാ ലോകത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ ഒരു 2-3 മണിക്കൂറൊക്കെ നമ്മളെ വേറൊരു ലോകത്തിലേക്ക് അകണ്ട് കൂട്ടിക്കൊണ്ട് പോകുന്നത് അത് ശരിക്കും ഒരു അത്ഭുതമായിട്ട് സംടൈംസ് നമുക്ക് ഫീൽ ചെയ്യാറുണ്ടല്ലോ. എന്ത് പെട്ടെന്നാണ് ഈ സമയം പോകുന്നത്, ഇതൊക്കെ ഇത്ര നേരം കൊണ്ട് കഴിഞ്ഞു എന്നൊക്കെ നമ്മൾക്ക് ചില സിനിമകൾ കാണാറായിട്ട് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകും. അതുപോലെ തന്നെ ചില സിനിമകൾ നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ കണ്ണു നിറയ്ക്കും, ചിലത് ജീവിതത്തെ കുറിച്ച് പുതിയൊരു കാഴ്ചപ്പാട് കൊണ്ടുവരും. അതാണ് സിനിമയുടെ മാജിക്. എന്തായാലും ഇവിടെ കുറച്ച് മാജിക് ഒക്കെ ആയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. അത് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്നൊക്കെ ഞാൻ വഴിയെ പറയാം. അതിനു മുൻപ് ആദ്യത്തെ സെറ്റ് ഓഫ് പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. കേൾക്കാൻ മനോഹരമായിട്ടുള്ള പാട്ടുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷയും നിരാജ് ശാനകി.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ബ്യൂട്ടിഫുൾ എല്ലാ പാട്ടുകൾക്ക് ശേഷം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ഋഷേന്ദി രാജ് ജാനകിയാണ്. യെസ്, ഈ സിനിമകളെ കുറിച്ചൊക്കെ പറയുമ്പോ ഒരു സിനിമ കാണാനായിട്ടിരിക്കുമ്പോ ഏകദേശം ഒരു 2-3 മണിക്കൂറൊക്കെയാണല്ലേ. പക്ഷേ ആ 2-3 മണിക്കൂറിന് പിന്നിൽ ചിലപ്പോൾ 2 വർഷത്തേക്ക് പരിശ്രമങ്ങൾ ഉണ്ടാവും. ഈ ജീവിതവും ഇതുപോലൊക്കെ തന്നെയാണ്. മറ്റുള്ളവർ കാണുന്നത് നമ്മുടെ വിജയം ായിരിക്കുള്ളൂ, പക്ഷെ ആ വിജയത്തിന് പിന്നിൽ ഉറക്കമില്ലാത്ത രാത്രികളും പരാജയങ്ങളും കണ്ണുനീരും അതുപോലെ തന്നെ കാത്തിരിപ്പും പലപ്പോഴും ആരും കാണാറില്ല. പുറമേ നിന്ന് നോക്കുമ്പോ ഒരു സിനിമ കാണുമ്പോ അവൻ വീറൻ, അവന്റെ ലൈഫ് സെറ്റിൽ, ഓഫ് എന്താ പ്രകടനം നോക്കി, അങ്ങനെ നിന്ന് കൈയടിക്കാൻ ഒരുപാട് പേരുണ്ടാവും. പക്ഷെ നമ്മൾ ചെയ്യുന്ന കഷ്ടപ്പാടൊന്നും ചിലപ്പോ ആരും കണ്ടെന്ന് വരില്ലല്ലേ. ഓരോ വിജയത്തിന്റെ പിന്നിലും ഒരു പോരാട്ടത്തിന്റെ കഥയെങ്കിലും പറയാനായിട്ടുണ്ടാവും അവർക്കൊക്കെ. അതുപോലെ തന്നെ ലൈഫ് അത്ര ഈസി ഒന്നും ആയിരിക്കില്ല. സോ ചില കഷ്ടപ്പാടൊക്കെ വേണ്ടി വരും നേടിയെടുക്കാനായിട്ട്. അപ്പൊ നമ്മള് ചെയ്യുന്ന ആ കാര്യത്തിൽ വിശ്വസിക്കുക, ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ട്രസ്റ്റ് ദ പ്രോസസ്, അതാണ് അല്ലേ. എന്തായാലും നമ്മുടെയൊക്കെ ഈ ഒരു എനർജി ലെവലിൽ കുറച്ചും കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് അടിപൊളി പാട്ടുകൾ കേടി ട്യൂൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കേട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ വിത്ത് മീ ഋഷേന്ദി രാജ്.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈം സെഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്ക്. എല്ലാവർഷയും ദേ രാജ്യശാനകി ആടാദികളുടെ കൂടിയുള്ളത്. യെസ്, അങ്ങനെ ദേ നമ്മുടെ ആ സമ്മാനത്തിനായിട്ടുള്ള ഒരു സമയമായിട്ടുണ്ട്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമ്മുടെ ഇന്നത്തെ ആ ഒരു ചോദ്യം എന്താണ് എന്ന് നോക്കാല്ലേ. എനിക്ക് തോന്നുന്നു ഈ കൊറോണയൊക്കെ വന്നപ്പോൾ മുതൽ നമ്മളെല്ലാവരും ഓരോരോ വാക്സിൻസിൻ്റെ പേരൊക്കെ പഠിച്ചിട്ടുണ്ടാവല്ലേ. അപ്പം ഇന്ന് ഒരു വാക്സിൻ്റെ പേര് ഏതാണ് എന്ന് കണ്ടുപിടിക്കാനുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ. അത് ഏതാണ് എന്താണ് എന്ന് നോക്കാല്ലേ. ഇന്നത്തെ യെസ് മാസ് ചോദ്യം ഏതോ പറഞ്ഞാൽ, ഹു ഡിസ്കവേർഡ് റാബിസ് വാക്സിൻ, ഹു ഡിസ്കവേർഡ് റാബിക്സ് വാക്സിൻ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ യെസ് മാസ് ചോദ്യം. സോ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീഷ്യൽ നമ്പർ ആയ 9072789907 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. റിപ്പീറ്റ്, 9072879097 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരം വായിക്കുന്ന ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ നിരജ് ചാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ രാജ്യശാരകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. നമ്മൾക്കൊക്കെ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ടല്ലേ. പക്ഷേ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഉത്തരം കിട്ടിയിട്ടുള്ള ഒരു സിനിമയുമായിട്ടാണ്. ഏതാണ് എന്താണ് ഇതല്ലേ പറയാം. നമ്മുടെ മലയാള സിനിമയിലെ മികച്ച അന്വേഷണ ത്രില്ലറുകളിൽ ഒന്നായ ഉത്തരം എന്ന സിനിമയെ കുറിച്ചാണ്. 1989 വി കെ പവിത്രനാണ് സംവിധാനം ചെയ്തത്. ഈ സിനിമയിൽ നമ്മുടെ മമ്മൂക്ക, സുപ്രിയ, പാർവതി, സുകുമാരൻ എന്നിവരുടെ ശക്തമായിട്ടുള്ള പ്രകടനങ്ങളാണല്ലേ ചിത്രത്തിന്റെ പ്രധാന ആകർഷണം എന്ന് പറഞ്ഞാലും. ഒരു പ്രശസ്ത എഴുത്തുകാരന്റെ ദുരൂഹ മരണത്തെ ചുറ്റിപ്പറ്റി വികസിക്കുന്ന ഒരു അന്വേഷണമാണ് സിനിമയുടെ പ്രമേയം. ഏതായാലും ഈ ഒരു അന്വേഷണത്തിലേക്കൊക്കെ കടക്കുന്നതിന് മുൻപായി, ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തുന്നതിന് മുൻപായി, കുറച്ച് മനോഹരമായിട്ടുള്ള ഗാനങ്ങളിലേക്ക് കയറാല്ലേ. നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യാത്രയിൽ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പടുകളിലേക്ക് കയറാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ രാജ്യശാരകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കൽ വിത്ത് മീ ഋഷി രാജശേഖരഗിയാണ്. യെസ്, അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഉത്തരം സിനിമയെ കുറിച്ചാണല്ലേ. ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഓരോ കഥാപാത്രത്തിനും ഒളിഞ്ഞിരുകുന്ന രഹസ്യങ്ങളും അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകളും പ്രേക്ഷകരെ അവസാന നിമിഷം വരെ ആകാംക്ഷയിൽ നിർത്തുകയാണ്. അതുപോലെ തന്നെ മികച്ച തിരക്കഥയും സംഭാഷണങ്ങളും യഥാർത്ഥ ബോധ്യമുള്ള അവതരണവുമാണ് ഉത്തരം എന്ന ചിത്രത്തിലെ. അതുകൊണ്ടൊക്കെ തന്നെ ഇന്നും പ്രേക്ഷകർ ഓർക്കുന്ന ഒരു ക്ലാസിക് മിസ്റ്ററി ത്രില്ലറായി മാറിയിട്ടുണ്ട് ഈ ഒരു സിനിമ. ഈ ഒരു സിനിമയുടെ കഥയും അതുപോലെ തന്നെ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളും നമ്മൾക്ക് വിശദമായിട്ട് പറയാനായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ മിസ്റ്ററി എന്ന് പറയുമ്പോൾ തന്നെ ഒരു മിസ്റ്ററി ബോക്സ് ഒക്കെ തുറക്കാനായിട്ട് എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ആണല്ലോ. സോ നിങ്ങൾ ഇത് കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും ആ ഒരു ഇതൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. എന്താണെന്നറിയില്ല, സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഒന്നും കൂടിയും കണ്ടാൽ കൊള്ളാം എന്ന് തോന്നുന്ന ഒരു സിനിമയാണ്. സോ എന്തായാലും ആ ഒരു കഥയിലേക്കൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വരേണ്ടതായിട്ടുണ്ട്, പറയാനായിട്ടുണ്ട്. എന്തായാലും അതിന് മുൻപ് കുറച്ച് മനോഹരമായിട്ടുള്ള ഗാനങ്ങളിലേക്ക് കയറാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കേട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദ്ര രാജശേഖരഗിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദി രാജ്യജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, ഉത്തരം ഉത്തരം. ഓരോ സിനിമയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഒരു സസ്പെൻസ് മിസ്റ്ററി ത്രില്ലർ ആണ്. ഒരു പ്രശസ്തനായ നോവലിസ്റ്റ് ആയ ഒരാൾ ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്നു. അതുപോലെ തന്നെ ആദ്യം അത് ആത്മഹത്യയാണെന്ന് കരുതാണ്. പക്ഷേ എന്നാൽ ഒരു പത്രപ്രവർത്തകൻ ഈ മരണത്തിൽ അസ്വാഭാവികമായ എന്തോ ഉണ്ട് എന്ന് കരുതിയിട്ട് സ്വതന്ത്രമായ അന്വേഷണം തുടങ്ങുകയാണ്. അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ എഴുത്തുകാരന്റെ ഭാര്യ, അതുപോലെ തന്നെ സുഹൃത്തുക്കൾ, സാധകർ, അടിത്തറയുന്നവർ തുടങ്ങി പലവരും അവരുടെ ജീവിതത്തിലെ മറഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങളൊക്കെ പിന്നീട് പുറത്തു വരികയാണ് അല്ലേ. അതുപോലെ ഈ ഓരോരുത്തർക്കും കൊലപാതകത്തിന് പിന്നിൽ ഒരു കാരണമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന സാഹചര്യങ്ങളാണ് കഥയെ കൂടുതൽ സങ്കീർണമാക്കുന്നത്, കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്. എന്തായാലും ഇവിടെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല, ഒന്ന് കൂളാകാനായിട്ട് ബ്യൂട്ടിഫുൾ ആയുള്ള പാട്ടുകൾ കൂടി ട്യൂൺ ചെയ്യുന്നുണ്ട്. പാട്ടുകളൊക്കെ ആയിട്ടുള്ള ആ ഒരു സമയമായിരിക്കാണ് കേൾക്കാം മനോഹരമായ ആ ഗാനങ്ങൾ. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദി രാജശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.
1: കൊഞ്ചിക്കുളികളിൽ ഓടിത്തൊട്ട് മിണ്ടാതെ ഉളിറി രങ്ങാടി ഇന്ന് പാട്ടായി വെറുമൊരു വക്കാണത്തിന് വട്ടമൊരുക്കണ കുട്ടിക്കുറുവാ.

0: നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.
1: My Radio 90 FM.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ജനകീയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഓരോ സൂചനയും മനീഷത്തിന്റെ പുതിയ വഴിയിലേക്ക് നയിക്കുന്നതും അതുപോലെ തന്നെ പ്രേക്ഷകരുടെ സംശയം ഓരോ കഥാപാത്രത്തിലേക്ക് മാറി മാറി എത്തുകയും ചെയ്യുകയാണല്ലേ ഉത്തരം സിനിമയിൽ. ലാസ്റ്റ് ഒക്കെ ആകുമ്പോ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കുന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഈ ഒരു ചിത്രത്തിന്റെ ക്ലൈമാക്സ്. അതെന്താണ് എന്ന് ഞാൻ കൂടുതൽ ഇവിടെ പറയുന്നില്ല, കാരണം അത് കാണാത്തവരായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തിനാണല്ലേ ഈ സർപ്രൈസ് ഒക്കെ പൊട്ടിക്കാനായിട്ടിരിക്കുന്നത്. സസ്പെൻസും ശക്തമായ കഥാപാത്രങ്ങളും മികച്ച തിരക്കഥയും കൊണ്ട് തന്നെ ഇന്നും മലയാളത്തിലെ മികച്ച അന്വേഷണ ചിത്രങ്ങളിൽ ഒന്നായി ഉത്തരം പറയാറുണ്ട്. സോ ഇനിയും നിങ്ങളിത് കണ്ടിട്ടില്ലെങ്കിൽ കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. ഇതുവരെ ഏറ്റവും കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. ഏതായാലും നമ്മുടെ പാട്ടുവണ്ടിയിലെ പാട്ടുകൾക്കുള്ള ആ ഒരു സമയമായിട്ടുണ്ട്. കേൾക്കാം മനോഹരമായ ഗാനങ്ങൾ പാടുകൾക്ക് ശേഷം അടുത്ത മൂവി വിശേഷങ്ങളും കേട്ടുമുണ്ടാവും. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദി രാജശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ചില മൂവീസ് കാണാനായിട്ടിരിക്കുമ്പോൾ നമ്മൾക്കതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അറിയാനായിട്ടൊക്കെ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും. ലൈക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കവി എന്താ ഉദ്ദേശിച്ചത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഏറ്റവും അടുത്ത് റിലീസായ നമ്മുടെ മോളിവുഡ് ടൈംസ് ആ ഒരു സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, നെസ്ലിൻ എഴുതുന്ന ഓരോ കഥകളും അതുപോലെ തന്നെ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുന്നതും അങ്ങനെ ഓരോന്ന് കാണുമ്പോൾ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചില സിനിമകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പറയാനായിട്ട് കാണും. ഇപ്പൊ ഈ ഒരു സിനിമയിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ സിനിമയ്ക്കുള്ളിലെ സിനിമ പിടുത്തം എന്നൊക്കെ തന്നെ പറയാം. അങ്ങനെ ഒരുപാട് മൂവീസ് റിലീസ് ചെയ്തിട്ടുണ്ട് ആൻഡ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇത് പറഞ്ഞപ്പോ തന്നെ എന്റെ മനസ്സിൽ വന്നത് നമ്മുടെ ചതിക്കാത്ത ചന്തുവാണ്. അതുപോലെ തന്നെ വേറെയും ഒരുപാട് മൂവീസ് ഉണ്ടല്ലേ. ഇതൊക്കെ പറഞ്ഞപ്പോ നിങ്ങളുടെ മനസ്സിൽ ഈ മൂവീസ് അല്ലാതെ വേറെ ഏതെങ്കിലും മൂവീസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് ഷെയർ ചെയ്യൂട്ടോ. അതുപോലെ തന്നെ ബോളിവുഡ്സ് കണ്ടിട്ടില്ലെങ്കിൽ കാണാം, അത് ഒ ടി ടിയിലേക്ക് എത്തിയിട്ടുണ്ട്, പറന്നെത്തിയിട്ടുണ്ട്. സോ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. എന്തായാലും നമ്മുടെ ഈ ഒരു സിനിമ വിശേഷങ്ങൾക്കിടയിൽ മനോഹരമായിട്ടുള്ള പാട്ടുകൾക്കുള്ള ഒരു സമയം വായിട്ടുണ്ട്. കേൾക്കാം മനോഹരമായ ഗാനങ്ങൾ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൊട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദി രാജശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ലഞ്ച് ബ്രേക്കിൽ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. പുതിയ മൂവീസിലേക്കൊക്കെ നോക്കുമ്പോൾ നമ്മുടെ സൂര്യയെ നായകനാക്കി സൂപ്പർ ഹിറ്റ് തെലുങ്ക് സംവിധായകൻ വെങ്കി അറ്റ്ലൂരി ഒരുക്കുന്ന വിശ്വനാഥ് ആൻഡ് സൺസ് നമ്മുടെ കേരളത്തിലും തിയേറ്ററുകളിലും പ്രദർശനത്തിൽ എത്തിക്കുന്നത് ന്യൂ സൂര്യ ഫിലിംസ് ആണല്ലേ. അതുപോലെ തന്നെ ചിത്രം മാക്കോള റിലീസ് 2026 തന്നെ ഈ വർഷം തന്നെ ഓഗസ്റ്റ് 14 ചിത്രം തിയേറ്ററിൽ വമ്പൻ റിലീസായി എത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് അല്ലേ. അതുപോലെ തന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മലയാളി താരമായ മമിത ബൈജു നായികയായി എത്തുന്നു എന്നതിനെ കുറിച്ചാണ്. പിന്നെ ആ ഒരു സിനിമയിലെ പാട്ട് അത്യഗാനമായ പട്ടാമ്പൂച്ചിയുടെ ലിറിക്കൽ വീഡിയോ പുറത്തു വരികയും മികച്ച പ്രേക്ഷക പ്രതികരണമാണല്ലേ നേടിയിട്ടുള്ളത്. റിലീസാകുന്നതിന് മുൻപേ ആ ഒരു സിനിമയെ കുറിച്ച് പറയാനാണ് എങ്കിൽ ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് പറയാനായിട്ടുണ്ട്. അതിനൊക്കെ മുൻപ് കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകളിലേക്ക് കയറാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

Hey, hello, welcome back. Lunch break with me, Arshayn. Dheeraj Shanaki here. Navilava Paranyodivitha, Navada Surya Naikanayetunna, Ittom Pudhiya Chitram Vaya, Vishwanath and Sons Chitrathe Kurichanale. Cinema Kurichu Paraya Adayennundengil, Deshiya Award Jeetha Vaya, G.V. Prakash Kumar Aanu, Garathinu Sangeetha Orukkiyittullathu, Athupole Thanne Naikayaya Mavitha Baijunde, Nirthamani Chadulamaya Pranaya Ganathinte Highlight Alle. Pinne Suryayude Careerile 46th Chitram Vayettunna Vishwanath Sons Blockbuster ഹിറ്റായ ലക്കി ഭാസ്കറിന് ശേഷം വെങ്കി അറ്റ്ലൂരി ഒരുക്കുന്ന ചിത്രമാണ് എന്നുള്ളതും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ സംവിധായകൻ വെങ്കി അറ്റ്ലൂരി തന്നെയാണ് ചിത്രം രചിച്ചിട്ടുള്ളതും. സോ എന്തായാലും നമ്മൾക്ക് കാത്തിരുന്ന് കാണാം സൂര്യ ഫാൻസിനും അതുപോലെ തന്നെ നമ്മളുടെ മലയാളത്തിന്റെ മൊത്തം അല്ലെ നമ്മളുടെ ഇനി വരും തലമുറകൾ ഈ ഒരു സിനിമയിലൊക്കെ വരുന്നത് കാണുമ്പോൾ ഓരോരുത്തർക്കൊരു പ്രചോദനമൊക്കെയാണ്. സോ എന്തായാലും അതെല്ലാം അടിപൊളിയാക്കും എന്നുള്ള പ്രതീക്ഷയിൽ അടിപൊളി വടകളിലേക്ക് നമുക്ക് കയറാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു ബൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞുകൊണ്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷയും നിരാജ് ശനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതുകടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫെൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

ஹே ஹலோ, வெல்கம் பேக் டு அவர் ஷோ லஞ்ச் பிரேக். எல்லாரும் சேர்ந்து ரஜ்ஷானகி ஓടാதிகளே കൂടിയുള്ളത് അങ്ങനെ നമ്മുടെ സമ്മാനത്തിനായിട്ടുള്ള ചോദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി മിസ് ആയിരിക്കൊക്കെ വേണ്ടി ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ചോദ്യം നമുക്ക് എന്താണ് എന്ന് ഒന്നും കൂടി നോക്കാല്ലേ. ഹു ഡിസ്കവേർഡ് റാബിസ് വാക്സിൻ, ഹു ഡിസ്കവേർഡ് റാബിസ് വാക്സിൻ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ എസ് എം എസ് ചോദ്യം. സോ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീഷ്യൽ നമ്പറായ 9072879 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരം വായിക്കുന്ന ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ വാർഡുകളിലേക്ക് കയറോ. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ നിരജ് ചാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. Check, check, check, check.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദി രാജ്യാനകിയോട് നിങ്ങളുടെ കൂടിയുള്ളത്. അങ്ങനെ ദേ 3 മണിക്കൂർ അല്ലെ, ഇത് പെട്ടെന്നാണ് പോയത്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം 4 മണി അകറായിട്ടുണ്ട്. ഒരു സിനിമ കണ്ട പോലെ തന്നെ ഒരുപാട് സിനിമകളെ കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അങ്ങനെ വിശേഷങ്ങളൊക്കെ പറയാനാണ് എങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. ഇതോടെയൊന്നും തീരുന്നില്ല അല്ലേ. അപ്പൊ എന്തായാലും പോകുന്നതിന് മുൻപ് ഇന്ന് തൽക്കാലം ടറ്റ ബൈ ബൈ പറയുന്നതിന് മുൻപ് എനിക്ക് പറയാനുള്ള കാര്യം എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവരും ഹെൽത്ത് നന്നായിട്ട് നോക്കാട്ടോ. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴത്തെ പനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ കുടപ്പിറപ്പ് പോലെ നമ്മുടെ കൂടെ കുറേ നാൾ ഉണ്ടാവില്ലേ. അപ്പൊ വരാതെ നോക്കാം എന്നുള്ളതാണ് പറയാനുള്ളത്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ സ്ട്രോങ്, സ്റ്റേ ട്യൂൺഡ് ഓൺലി ഓൺ വൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദി രാജ്യാനകി സൈനിങ് ഓഫ് നൗ.

നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്. 90 FM.

0: പക്ഷി പറയും ഭൂമിയിനി അതി മുടി കുടുംബം പൊതുവാദം നടന്നു
1: റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈൻസെഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.
1: My Radio 90 FM.

മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതു കടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.

ഹേ ഹലോ ഏ ഹലോ, ദിസ് ഈസ് മൈ റേഡിയോ 90 FM. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലാസ് ബെഞ്ച് ആണ്. ആൻഡ് വിത്ത് യു ഈസ് ആർ ജെ അലീന. സോ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഞാനും ഹാപ്പിയാണ്, ഹെൽത്തി ആയിട്ട് ഇരിക്കുക എല്ലാവരും. അതുപോലെ തന്നെ ഇപ്പോൾ കറക്റ്റ് 7 മണി ആയിട്ടുണ്ട്, നമ്മൾ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുവാണ്. സോ, ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പോസിറ്റീവ്നെസ് ആണ്. ഈ പോസിറ്റീവ്നെസ് സ്പ്രെഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി പാടുള്ള കാര്യമാണ്. കാരണം നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒരാളെ നോക്കി ചിരിച്ചു കഴിഞ്ഞാൽ തന്നെ പകുതി പോസിറ്റീവ്നെസ് അന്നത്തെ ഒരു ദിവസം മൊത്തം അതിൽ നമ്മുടെ കംപ്ലീറ്റ് ആയിരിക്കും. ഉറപ്പായും അതങ്ങനെയേ വരത്തുള്ളൂ. കാരണം നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരോട് തന്നെ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അന്നത്തെ ദിവസത്തിൻ്റെ പകുതി നമ്മൾ ഹാപ്പി ആയിരിക്കും. പിന്നീട് അവിടെ നിന്ന് നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല, അത് അങ്ങനെയേ പൊക്കോളൂ. അതർവൈസ് നമ്മൾ എഴുന്നേറ്റതിന് ശേഷം ഭയങ്കര മൂടി ആൻഡ് ഓഫായിട്ടാണ് എഴുന്നേക്കുന്നതെങ്കിൽ അന്നത്തെ ദിവസം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യവും ശരിയാവാറില്ല. എനിക്കങ്ങനെയാണ്, നിങ്ങൾക്കെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇനിയും കൂടുതൽ വിശേഷങ്ങൾ കേൾക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് പാട്ടുകൾ കേട്ട് തിരിച്ചു വരാം. സോ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഇത് RJ അലീന ഓൺ ലാസ്റ്റ് ബെഞ്ച്.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് മീ ആർ ജെ അലീന. നമ്മൾ ഇത്ര നേരം നമ്മൾ പോസിറ്റീവിനെ പറ്റി പറഞ്ഞു. നമ്മുടെ ഇടയിൽ കുറേ നെഗറ്റീവ് കാര്യങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഇപ്പം നമ്മൾ ഓഫീസിലേക്ക് പോകുന്നു, അതുപോലെ തന്നെ നമ്മൾ കോളേജ്, സ്കൂൾ, അങ്ങനെ നമ്മൾ തിരക്കിട്ടൊരു ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും. അതിൽ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ നമുക്ക് നടക്കും. അതെല്ലാം പോസിറ്റീവ് ആക്കാൻ വേണ്ടി അത്ര വലിയ പാടൊന്നുമില്ല. നമ്മൾ ഒരു മിനിറ്റ് നമ്മൾ ചിന്തിച്ചാൽ മതി. ഇപ്പോൾ നമ്മളൊരാളായിട്ട് എന്തെങ്കിലും ഒരു വഴക്ക് വന്നു, ആ വഴക്ക് നമ്മളായിട്ട് ഉണ്ടാക്കുന്നതാണോ, അല്ലെങ്കിൽ ഇപ്പോൾ അവരായിട്ട് തന്നെ വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒരാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു നെഗറ്റീവ്നെസ് നമ്മൾ സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പോസിറ്റീവായിട്ട് കാണാൻ തുടങ്ങുകയാണെങ്കിൽ ലൈഫ് നല്ല അടിപൊളിയായിട്ട് മുമ്പോട്ട് പോകും. അതിന് യാതൊരു സംശയവുമില്ല. അതൊരു ഭയങ്കര നഗ്നമായൊരു സത്യമാണ്. കാരണം നമ്മുടെ ലൈഫിൽ എല്ലാം ഭയങ്കര പോസിറ്റീവായിട്ട് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. യെസ് എ സ്റ്റേ ടൂൺ, ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആഴ്ച അലീന ഓൺ ലാസ്റ്റ് ബെഞ്ച്.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് മീ ആർ ജെ അലീന. നമ്മൾ നേരത്തെ കുറേ പോസിറ്റീവ് കാര്യങ്ങളെ പറ്റി പറഞ്ഞല്ലേ. അതുപോലെ എനിക്ക് പേഴ്സണലി ഭയങ്കര പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സന്തോഷ് ജോർജ് കുളങ്ങര. ആളെ പറ്റി പറയാനായിട്ടാണെങ്കിൽ ആളൊരു ട്രാവലറാണ്, ടെലിവിഷൻ പ്രൊഡ്യൂസറാണ്, ബ്രോഡ്കാസ്റ്ററാണ്, ഒരു ബിസിനസ്മാനാണ്, അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സ്വകാര്യ ചാനൽ അദ്ദേഹം നടത്തുന്ന ഒരു ഡോക്യുമെൻ്ററി ഉണ്ട് ട്രാവലിനെ പറ്റി, ഹിസ്റ്ററിനെ പറ്റി, അതുപോലെ തന്നെ അദ്ദേഹം അന്യസ്ഥലങ്ങളിൽ പോയി കണ്ടുവരുന്ന കൾച്ചറിനെ പറ്റി, ഇതെല്ലാത്തിനെയും നമ്മുടെ മലയാളികളെ വളരെയധികം രസിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹം അതിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. അത് തന്നെയാണ് എനിക്ക് അദ്ദേഹത്തിനോട് ഒരു വലിയൊരു മോട്ടിവേഷൻ തോന്നാനും കാരണം. കാരണം നമ്മുടെ തിരക്കിട്ട ജീവിതത്തിൽ നമ്മളെല്ലാവരും ജോലി, സ്കൂൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കര ബിസി ആയിട്ട് നടക്കുന്ന ഒരു വേൾഡിൽ അങ്ങനെ ഒരാളെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുക എന്ന് പറയുന്നതിന് വലിയൊരു സംഭവമാണ് നമുക്കെല്ലാവർക്കും. ഇനി അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് മുൻപ് കുറച്ച് പാട്ടുകൾ കേട്ട് നമുക്ക് തിരിച്ചു വരാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ചിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം RJ അലീന.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് മീ ആർ ജെ അലീന. നമ്മൾ സന്തോഷ് ജോർജ് കുളങ്ങര സാറിനെ പറ്റി ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ പറഞ്ഞു. ഇനി കുറച്ച് പേഴ്സണൽ കാര്യങ്ങളിലേക്ക് കടക്കാം. ആൾ ജനിച്ചത് കോട്ടയത്താണ്, ഓൺ 25th December. ആ ദിവസം അത്ര പെട്ടെന്ന് നമ്മൾ മറക്കാൻ സാധ്യതയില്ല അല്ലേ. എൻ്റെ ഒരു ചെറുപ്പകാലം തൊട്ടേ ഞാൻ സ്കൂളിനെയും ടീച്ചേഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്തതിനേക്കാളും കൂടുതൽ ഒരു പുസ്തകത്തിനായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങളും അതുപോലെ തന്നെ ആയിരിക്കില്ലേ. യെസ്, ലേബ്രന്തിയെ പറ്റിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇപ്പോൾ ക്ലാസ്സിൽ നമ്മളെല്ലാവരും ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുക, അങ്ങനെയൊന്നും അല്ലായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ വീട്ടിൽ വന്ന് ബുക്ക് എവിടെയും ചോദിക്കുമ്പോൾ നമ്മുടെ ലാറിൻ്റെയിലും ബുക്കും ഉണ്ടാകത്തില്ല. അപ്പോൾ എൻ്റെ അമ്മയും അപ്പച്ചനും എല്ലാവരും നമുക്ക് സജസ്റ്റ് ചെയ്യുന്നതാണ് ലേബ്രന്തിയ. ലേബ്രന്തിയ നോക്കിയിട്ടാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു 1st class തൊട്ട് 10th class വരെ ഞാൻ മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്തത്. അത് അദ്ദേഹത്തിൻ്റെ ബുക്കാണെന്ന് ഇപ്പോൾ അറിഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അങ്ങനെയും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ ആള്. യുനോ ഗായ്സ്, അതിനേക്കാളും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 150 countries ആണ് ആൾ ഇതുവരെ കവർ ചെയ്തിട്ടുള്ളത്. മോർ ദാൻ 7 continents. അതെല്ലാം നമുക്കൊരു ഇമാജിനേഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു ഡ്രീമിൽ പോലും ഞാൻ ചിന്തിക്കാത്ത ഒരു കാര്യമാണ് 150 countries എല്ലാം ആൾ വിസിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞത്. ഇപ്പോൾ തൊട്ട് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് 150 ഒന്നും കടക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ചെങ്കിലും സ്ഥലങ്ങൾ കാണുന്നു. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആഗ്രഹമില്ലേ? നമ്മുടെ തിരക്കിട്ട ജീവിതത്തിൽ നമ്മൾ ഇതിനെപ്പറ്റിയും കൂടെ ചിന്തിക്കേണ്ടതിരിക്കുന്നു. അടുത്ത ഇൻഫോർമേഷന് മുൻപ് ചെറിയൊരു ബ്രേക്ക് കഴിഞ്ഞിട്ട് വരാം. യെസ്, ദിസ് ഈസ് ആർ ജെ അലീന വിത്ത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം ലാസ്റ്റ് ബെഞ്ച്.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് പേജ് വിത്ത് മീ ആർ ജെ അലീന. ഞാൻ സാറിൻ്റെ പണ്ടൊരു ഇൻ്റർവ്യൂ കാണാനിടയെ. അതിൽ സാർ പറയുന്ന ഒരു കാര്യമുണ്ട്. സാർ പണ്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ട്രെയിനിൽ സാറിൻ്റെ സീഡി തന്നെ, സാറിൻ്റെ പണ്ടത്തെ ഒരു ട്രാവൽ ഡോക്യുമെൻറ്റിൻ്റെ ഒരു സീഡി സാറ് വിൽപ്പന ചെയ്യുന്നതായി കാണുന്ന ഒരു ഇട വന്നു. അങ്ങനെ ഒരു കുട്ടി ഈ സീഡി വിൽപ്പന ചെയ്യുന്ന സമയത്ത് സാറിൻ്റെ സീഡി ആണിത് അല്ലെങ്കിൽ സാറിൻ്റെ ഡോക്യുമെൻ്റ് ആണിതെന്ന് അറിയാതെ തന്നെ ആ കുട്ടി സാറിൻ്റെ അടുത്ത് തന്നെ വന്ന് അത് വിൽക്കാൻ വേണ്ടി നോക്കി. സാർ എന്ത് ചെയ്തു? നമ്മളാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ ചെയ്യുന്ന ഒരു കോണ്ടൻറ്റ് വേറൊരാളത് സെല്ല് ചെയ്ത് ക്യാഷ് ഉണ്ടാക്കുന്ന കാണുമ്പോൾ ബേസിക്കലി എനിക്ക് പണ്ട് ദേഷ്യം വരും, ഇപ്പോഴും എനിക്ക് ദേഷ്യം വരും. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഒരു ലൂപ്പിൽ നിന്ന് പുറത്തു പോവാതെ നമ്മുടെ ചുറ്റുപാടുകൾ മാത്രം കണ്ടു വളരുമ്പോൾ വരുന്ന ഒരു പ്രശ്നമാണത്. പക്ഷേ സാർ ഈ പറഞ്ഞ പോലെ ഇത്ര കൺട്രീസ്, ഇത്ര രാജ്യങ്ങൾ പോയി വിസിറ്റ് ചെയ്ത് അവിടുത്തെ ഹ്യൂമൻസിനെ എല്ലാവരെയും കണ്ടുകൊണ്ട് സാർ അതിനെ ട്രീറ്റ് ചെയ്തത് വേറൊരു രീതിക്കാണ്. അത് ശരിക്കും എന്നെ ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയായിരുന്നു. കാരണം സാർ പറയുന്നുണ്ട് ആ സി ഡി സാർ കാശ് കൊടുത്ത് മേടിച്ചെന്ന്. അപ്പോൾ അവതാരകൻ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അത് ചെയ്തതെന്ന്. അപ്പോൾ സാർ പറയുന്ന കേൾക്കാം, എൻ്റെ ഒരു പ്രൊജക്റ്റ് വിറ്റ് വേറൊരാൾ കാശ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന് അഭിമാനം കൊള്ളേണ്ടത് ഞാനാണ്. കാരണം ഞാൻ ചെയ്തൊരു പ്രൊജക്റ്റ് കാരണം വേറൊരാളുടെ ജീവിതം മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് റൈറ്റ്. അത് അത്രയ്ക്കൊന്നും ചിന്തിക്കാനുള്ള കഴിവ് ദൈവം എനിക്ക് തന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അത് കേട്ടോടുകൂടി ഐ എം സോ മച്ച് മോട്ടിവേറ്റഡ്, ലൈക്ക് അതുപോലെ ചിന്തിക്കണം, കുറച്ചും കൂടെ നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങണം, ഹ്യൂമാനിറ്റി വരുത്തണം, അതൊക്കെ സാറിൽ നിന്ന് വേണം കണ്ടുപഠിക്കാനായിട്ട്. യെസ്, ഇതുപോലത്തെ നല്ല ഇൻഫോർമേഷൻസുമായി ഞാൻ ഇനിയും വരും. യെസ്, ദിസ് ഈസ് ആർ ജെ അലീന വിത്ത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം ലാസ്റ്റ് ബെഞ്ചിൽ.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് മീ ആർ ജെ അലീന. നമ്മൾ സന്തോഷ് ജോർജ് സാറിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലേ. ആൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആൾ നമ്മളെ ഹ്യൂമാനിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ പഠിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കൾച്ചർ പഠിപ്പിക്കുക എന്നുള്ളത്. നമ്മൾ ജനിച്ചു വന്ന സാഹചര്യങ്ങളിൽ നമ്മൾ കണ്ടുവരുന്ന കുറച്ച് കൾച്ചറുകളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രാവിലെ നമ്മൾ പള്ളിയിൽ പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ അമ്പലത്തിൽ പോകുന്നു, അങ്ങനെ നമ്മുടെ ചുറ്റുപാടിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന കുറച്ച് കൾച്ചറുകൾ. അതല്ലാതെ ഇതിനും പുറമെ ഒരുപാട് കൾച്ചറുകളുണ്ടെന്നും അതുപോലെ കുറേ ജനങ്ങൾ അതെല്ലാം ഫോളോ ചെയ്യുന്നുണ്ടെന്നും എങ്ങനെയാണ് അവരെ റെസ്പെക്റ്റ് ചെയ്യേണ്ടതും എല്ലാം നമുക്ക് സാറിൻ്റെ ഡോക്യുമെൻ്ററി വഴി നമുക്ക് മനസ്സിലാവും. ഡോക്യുമെൻ്ററി കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും, എല്ലാം നിർത്തി നിർത്തി നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ ചിട്ടയോടും എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന തന്നെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി കണ്ടുകൊണ്ടിരിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട് എന്നുള്ള രീതിക്കാണ് എല്ലാ അതും എടുത്തു വച്ചിരിക്കുന്നത് തന്നെ. അറിവെന്ന് പറയുന്നത് പുസ്തകത്തിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നതല്ലെന്നും പുറമേ കുറേ കാര്യങ്ങൾ നമ്മുടെ കൾച്ചറുകൾ അല്ലെങ്കിൽ വേറെ നിരവധി നാടുകളിലെ കാര്യങ്ങൾ, അവിടുത്തെ നേച്ചർ, ഇതെല്ലാത്തിൽ നിന്നും പഠിക്കണമെന്നും അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പഠിക്കാനുള്ളതല്ലേ. കുറച്ച് പാട്ടുകൾ കേട്ടതിന് ശേഷം വീണ്ടും നമുക്ക് ജോയിൻ ചെയ്യാം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടും. ഞാൻ നിങ്ങളുടെ സ്വന്തം RJ അലീന, ലാസ്റ്റ് ബെഞ്ച്.

0: വന്ന് വന്ന് നമ്മുടെ നാട്ടിലെ കെട്ടുകിലക്കിന് വരെ പാടാൻ ബംഗാളികള്. ശ്രേഷ്ഠ ഭാഷയായ മലയാളത്തിൽ പാടാൻ ഒരുത്തരുമില്ലടാ
1: ചേട്ടാ. ഞാൻ ഒരു
0: എന്റെ പൊന്നേ വേണ്ട ലല്ലുവേ.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് മീ ആർജി അലീന. സന്തോഷ് ജോർജ് കുളങ്ങര സർ കേരളത്തെ ലോകത്തിന് പരിചയപ്പെടുത്തിയ ഒരു ചിത്രമുണ്ട്. ലോകം ചുറ്റി സഞ്ചരിക്കുമ്പോഴും കേരളത്തിൻ്റെ സംസ്കാരവും പാരമ്പര്യവും സൗന്ദര്യവും അദ്ദേഹം അഭിമാനത്തോടെ അവതരിപ്പിക്കാറുണ്ട്. ഇതിലൂടെ കേരളത്തെക്കുറിച്ചുള്ള നല്ലൊരു ചിത്രം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സ്വപ്നങ്ങൾക്കൊപ്പം ധൈര്യവും ആവശ്യമാണെന്ന് തെളിയിച്ച വ്യക്തിയാണ് സന്തോഷ്. വലിയ സ്വപ്നങ്ങൾ കാണുന്നതിന് മാത്രമല്ല, അവ യാഥാർത്ഥ്യമാക്കാൻ ധൈര്യവും കഠിനാധ്വാനവും ആവശ്യമാണെന്ന് സർ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ പുതിയ തലമുറയ്ക്ക് അദ്ദേഹം വലിയൊരു മോട്ടിവേഷനാണ്, അതുപോലെ തന്നെ വലിയൊരു റോൾ മോഡലും കൂടിയാണ്. എന്തായാലും കുറച്ച് പാട്ടുകൾക്ക് ശേഷം വീണ്ടും ജോയിൻ ചെയ്യാം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടം. ലാസ്റ്റ് ബെഞ്ചിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം RJ അലീന.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് പെയിൻസ് വിത്ത് മീ ആജി അലീന. യെസ്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടു. നമുക്കെല്ലാവർക്കും കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയുള്ള ഒരു ടോപ്പിക്കാണ് ട്രാവലിംഗ് അല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സന്തോഷ് സർ എന്ന് പറയുന്ന വ്യക്തിയിൽ വല്ലാതെ മോട്ടിവേറ്റഡ് ആയത്. കാരണം ഞങ്ങളിൽ കോമൺ ആയിട്ട് ഞാൻ കണ്ടൊരു കാര്യം ട്രാവലിംഗ് ആണ്. യെസ്, ട്രാവൽ ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആരുമുള്ള വളരെ ചുരുക്കം ആൾക്കാർ മാത്രം ഒതുങ്ങിക്കൂടി ജീവിതത്തിൽ ആ ഒരു ജീവിതം നയിക്കണമെന്ന് വിചാരിക്കുന്നവർ മാത്രമാണ് ട്രാവലിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തത്. എന്നാൽ കൂടി ഭൂരിപക്ഷത്തിൽ ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും. എനിക്ക് അതുപോലെ തന്നെ വളരെ ഇഷ്ടപ്പെട്ട നാടാണ് ജപ്പാൻ. യെസ്, ഉദയസൂര്യൻ്റെ നാടെന്നറിയപ്പെടുന്ന ജപ്പാൻ. അവിടെ ഞാൻ കണ്ടൊരു വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയും ജപ്പാനും തമ്മിൽ ഏഷ്യ അന്റാർട്ടിക്കയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. കാരണം അവിടുത്തെ ഡിസിപ്ലിൻ ആണെങ്കിലും അവിടുത്തെ ഹ്യൂമാനിറ്റി ആണെങ്കിലും കൾച്ചർ ആണെങ്കിലും ഇറ്റ്സ് എന്താ പറയുക, നമുക്ക് എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണല്ലേ. കാരണം അവിടെ റോബോട്ടിക് ഫെസിലിറ്റീസ് ആണെങ്കിലും നമ്മുടെ ഹ്യൂമൻ

ഹ്യൂമൻസ് ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് അവിടെ ഇപ്പോൾ റോബോട്ടുകളെല്ലാം ചെയ്തുകൊണ്ട് പോകുന്നത്. ഒരിക്കലെങ്കിലും നമ്മളെല്ലാവരും വിസിറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ജപ്പാൻ. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ജപ്പാൻ. യെസ്, നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര സാറും അവിടെ ട്രാവൽ ചെയ്തതിന് ശേഷം പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ അവിടെ അവരെ കണ്ട് പഠിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. നമ്മൾ അവരെ കണ്ട് പഠിക്കുക തന്നെ വേണം അവിടുത്തെ ഹ്യൂമാനിറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇനിയും കുറേ കാര്യങ്ങൾ ജപ്പാനെ പറ്റി എനിക്ക് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോഴേക്കും നമുക്ക് കുറച്ച് പാട്ടുകൾ കേട്ട് തിരിച്ചു വരാം. യെസ്, ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ദിസ് ഈസ് ആർ ജെ അലീന വിത്ത് ലാസ്റ്റ് സ്പീച്ച്.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അലീന. നമ്മൾ ജപ്പാനെ പറ്റി കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് കേട്ടു അല്ലേ. അതുപോലെ തന്നെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് കൂടിയാണ് മൂവീസ്. നിങ്ങൾക്ക് എല്ലാവർക്കും മൂവി കാണാൻ ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൂവി കാണാനായിട്ട്. ചെറുപ്പം തൊട്ടേ ഞാൻ ബുക്സിനോട് വലിയ ഭ്രമമില്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ മൂവീസാണ് എനിക്ക് വിഷ്വൽസിനോടാണ് കൂടുതൽ കണക്ട് ചെയ്യുക. ഒരു 2.5-3 മണിക്കൂർ മൂവീസ് കാണുമ്പോഴാണ് എനിക്ക് സ്വർഗം കിട്ടിയ ഫീലാണ് മൂവീസെല്ലാം കാണുമ്പോൾ. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് മൂവീസ് കുറേ പേരുടെ റെക്കമെൻഡേഷനിലൂടെയും ഞാനായി കുറേ മൂവീസ് തപ്പി പിടിച്ച് കാണുന്ന ഒരാളാണ്. അങ്ങനെ കണ്ടു വന്നതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ജപ്പാൻ മൂവീസ്. ലൈക്ക് അവരുടെ മൂവീസ് എല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഗോഡ്സില്ല എന്ന് പറയുന്ന ഒരു മൂവി. അവരാണ് ഫസ്റ്റ് ടൈം ഒരു മോൺസ്റ്റർ മൂവി ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമുക്കെല്ലാവർക്കും. അതുപോലെ തന്നെ ഒരുപാട് മൂവീസ് ഉണ്ട് അവരുടെ ഫേമസ് ആയിട്ടുള്ള, ഡ്രൈവ് മൈ കാർ, അതുപോലെ തന്നെ യുവർ നെയിം, ഒരു ലവ് സ്റ്റോറി ഫാൻറ്റസി ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. വേണമെങ്കിൽ നോട്ട് ചെയ്തോ, കാണാവുന്നതേ ഉള്ളൂ. നമ്മൾ മലയാളികൾ ഇതുപോലെ തന്നെ പടങ്ങളിൽ ഒട്ടും മോശമല്ല. നമ്മൾ മലയാളികൾ ഒരുക്കിയിരിക്കുന്ന മൂവീസ് വരെ അവിടെ റീമേക്ക് ചെയ്ത് എത്രയോ ഫേമസ് ആയിരിക്കുന്ന മൂവീസ് ഉണ്ട്. സോ ഇനിയും കുറേ മൂവീസിനെ പറ്റി നമുക്ക് കേൾക്കാം. അതിന് മുമ്പ് കുറച്ച് പാട്ടുകൾ കേട്ട് നമുക്ക് തിരിച്ചു വരാം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ചിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അലീന.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് മീ ആജെ അലീന. നമുക്കെല്ലാവർക്കും ബുക്സ് വായിക്കാൻ വളരെ ഇഷ്ടമായിരിക്കും അല്ലേ? എനിക്കും അത്രയ്ക്ക് ഇഷ്ടമല്ലെങ്കിലും ഞാൻ കുറച്ച് ബുക്സ് വായിച്ചിട്ടുണ്ട്. ഭയങ്കര ഫേമസ് ആയി അല്ലെങ്കിൽ കുറേ പേരുടെ സജഷൻ കിട്ടി കുറച്ച് ബുക്സ് വായിച്ചിട്ടുണ്ട്. അതിലെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ബുക്കാണ് ആടുജീവിതം. ഈ അടുത്ത് അതൊരു സിനിമയാക്കിയതും എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ബെന്യാമിനാണ് അതിൻ്റെ റൈറ്റർ. വളരെ നന്നായിട്ടാണ് നമ്മുടെ പ്രവാസികളുടെ ജീവിതം അതിലെടുത്ത് കാണിച്ചിരിക്കുന്നത്. ഒരുപാട് ആഗ്രഹം മനസ്സിൽ വെച്ചാണ് നമ്മളെല്ലാവരും നമ്മുടെ നാട്ടിൽ നിന്ന് അന്യനാട്ടിലേക്ക് പണിക്ക് പോകുന്നത്. അതേസമയം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊന്നും നമുക്കറിയില്ല. അങ്ങനെയുള്ള ഒരു കഥ അല്ലെങ്കിൽ ഒരാളുടെ ജീവിതം റിയൽ സ്റ്റോറിയാണ് ആ ഒരു ബുക്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതെല്ലാം കാണുമ്പോൾ ശരിക്കും നമുക്ക് പേടിയോ, നമ്മൾ അന്യനാട്ടിൽ പോയി ഇങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ ഇതെല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണം എന്നില്ല. ബെന്യാമിൻ ഇത് വളരെ നന്നായി നമുക്ക് എക്സ്പ്രസ് ചെയ്ത് നമുക്ക് നല്ല ഇമോഷനിലോട് കൂടിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും വായിച്ചാൽ തന്നെ നമുക്ക് ആ ഒരു ഇമോഷൻ വളരെയധികം കണക്ട് ചെയ്യാവുന്നതാണ്. സോ ഇതിനെപ്പറ്റി നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. കുറച്ച് മ്യൂസിക് ആയിട്ട് നമുക്ക് തിരിച്ചുതരാം. യെസ്, ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം RJ അലീന ലാസ്റ്റ് ബെഞ്ച്.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് മീ ആജി അലീന. നമ്മുടെ ആടുജീവിതത്തിനെ പറ്റി, ബുക്കിനെ പറ്റി കുറേ കാര്യങ്ങൾ പറഞ്ഞില്ലേ ഞാൻ. ബുക്ക് എല്ലാവരും വായിച്ച് നമുക്ക് എല്ലാവർക്കും ആ ഇമോഷൻ വളരെയധികം കണക്ട് ചെയ്തു. അത് കുറച്ചും കൂടെ നമുക്ക് വിഷ്വലി കണക്ട് ചെയ്യാനായിട്ട് ബ്ലെസ്സി ഇതിനെ നമുക്ക് ഡയറക്റ്റ് ചെയ്ത് പൃഥ്വിരാജ് അഭിനയിച്ച് ആടുജീവിതം റിലീസായിട്ടുണ്ടായിരുന്നു. അതിൽ വളരെ മനോഹരമായിട്ടാണ് പൃഥ്വിരാജ് നമുക്കിത് എക്സ്പ്രസ് ചെയ്ത് കാട്ടിയിരിക്കുന്നത്. ശരിക്കും ഇത് റിയൽ ലൈഫ് സ്റ്റോറിയാന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലേ. കാരണം ഒരുപാട് ഇമോഷൻസ്, അവരുടെ ഫാമിലിയെ വിട്ട് നിൽക്കുമ്പോഴുള്ള ഒരു വിഷമം, ഫുഡിന് വേണ്ടിയാണെങ്കിലും അവിടുത്തെ മരുഭൂമി, അവിടുത്തെ ജീവിതം, അവിടുത്തെ സ്ട്രഗിളിനെ പറ്റിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. നമ്മുടെ ഫ്രീഡം ആണ് നമുക്ക് എല്ലാതും ലൈഫിൽ. ലൈക്ക് നമ്മുടെ ഒരു ഫ്രീഡം വേറെ ഒരാൾ പിടിച്ചു വെച്ചാൽ തന്നെ നമുക്ക് ശ്വാസം മുട്ടും. അതേസമയം നജീബ് കുറേ ആഗ്രഹങ്ങളും കുറേ പ്രതീക്ഷയിലൂടെയാണ് പ്രവാസിയായി അവിടേക്ക് കയറിപ്പോയത്. ഇങ്ങനെയൊക്കെ നടക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ലല്ലേ. സ്വന്തം ജീവിതം തിയേറ്ററിലിരുന്ന് അനുഭവിച്ച് കാണുവാണ്, നിറക്കണ്ണുകളിലൂടെ കണ്ട് അനുഭവിക്കുമ്പോൾ അതൊരു പ്രത്യേക ഫീലാണല്ലേ. ഞാൻ നജീബിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണാനിടയെ അതിൽ നജീബിനോട് ചോദിക്കുന്നുണ്ട്, ഇനി തിരിച്ചു പോകാൻ ഒരു അവസരം കിട്ടിയാൽ മരുഭൂമിയിലേക്ക് പോകുമോ എന്ന് ചോദിക്കുമ്പോൾ നജീബ് പറയുന്നുണ്ട്, ഇനി ഒരിക്കലും എനിക്ക് മരുഭൂമിയിലേക്ക് തിരിച്ചു പോകണ്ട, അത്ര ക്രൂരമായിരുന്നു അവിടുത്തെ ജീവിതം എന്ന് നമുക്ക് ആ വാക്കുകളിൽ തന്നെ മനസ്സിലാവും. എന്തായാലും നമ്മളെല്ലാവരും ഓരോരുത്തരും ഈ ഒരു പടം കണ്ടിരിക്കേണ്ടത് തന്നെയാണ് ആടുജീവിതം. യെസ്, നമുക്ക് കുറച്ച് പാട്ടുകൾ കേട്ട് തിരിച്ചു വരാം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആജി അലീന, ലാസ്റ്റ് ബെഞ്ചിൽ.

0: ഹൈ റേഡിയോ 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
1: വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെയിൻ ഷ്വീത്ത് മി ആജിയാലിന. നമ്മുടെ ടൈം ഇപ്പോൾ ഏകദേശം 10 മണിയാവർ ആയിട്ടുണ്ട്. നമ്മളെല്ലാവരും സ്ലീപ്പി മുള്ളിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നല്ലൊരു ഡ്രീംസൊക്കെ കണ്ട് എല്ലാവരും ഉറങ്ങി നല്ല എനർജറ്റിക്കായി നാളത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞത് പോസിറ്റീവ്നെസ് സ്പ്രെഡ് ചെയ്യുക, നെഗറ്റീവ്നെസ്സിനെ നമ്മൾ തള്ളിക്കളയുക. നമുക്ക് മുന്നോട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, കുറേ നേട്ടങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അതെല്ലാത്തിനെയും അറിഞ്ഞ് അതിലേക്ക് എല്ലാതും ഇൻവോൾവ് ആയിരുന്ന ഭയങ്കര പോസിറ്റീവ് എനർജി എല്ലാവർക്കും സ്പ്രെഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ. യെസ്, ദിസ് ഈസ് മൈ റേഡിയോ 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആജെ അലീന. ഓൺ ലാസ്റ്റ് ബെയിൻ സ്റ്റാറ്റ. ബൈ ബൈ. സി
2: മഞ്ഞും തണുപ്പും അന്നും തുണയ്ക്കു നീയൊരാൾ.